0: ഗോവാദു
1: ഓരേ
0: ചൊരിഞ്ഞ അത്രച്ച പാട്ട് എനിക്ക് പാടുവാൻ ലോക്ചില ഈത്ത പാട്ടിലേക്ക് ആം പുനാം ഇവ നാം മെരിയു പാടുക ബാദു തെവരാം പാപ്പുൽ ചേപ്പുൽ വരും ചൂടി എബി ആം വെക്കെ നാത്ത തേനാടക്ക് ആം വെക്കെ വെക്കെ മൊബൈൽ ജുനിയത് ലോകേഞ്ഞ ആമേക്ക് അവർ പാട്ട് പാട്ട് ഡിജൈൻ പേര് ബടിയ പാട്ട് പുത്ത മാന്തരിദ്ദ അമ്മത്തേക്കെ
1: പാട്ടിനെ പാട്ട് പാടുക
0: മാന്തര ഇത് നാം ബുൽക്കൊമ്മ ഇപ്പം പാടാർ മെരിയാർ പാടേർ ചില ഈ പാട്ടിന് പാടുവാൻ ലോകായി കലാവാതിയാറു സംഗീത ചൂടി ബേരെ ചൂടമ്മ ഗോ ആം ചെന്താൻ
1: ബേരാമോ
0: എബേക്കി ആം ബേരത്തി ചെനി തൊല്ലി ബേൽ ബേരത് വേറു ഗോ ആലെ പേർ നാങ്ക വിധ പാത്താം കിസാൻ വാണി കാര്യക്രമം വെന്താൻ ജമ്മ ദാദർ ഭയ്യവീൻ ചെന്താൻ ലെ മുതൽ ആൻ ചന്ദ്രു
1: ഔർ അൻബാദു
0: ആമിരുൽ ചാജമം
1: ജുവാർ